നിയൗലീകരം കരേ ഭൗ ആസനം ജാന മാർഗ സഞ്ജം അത് സാധനം നിമുഖ നിമുക്കർ ശരീർ ഘടാവേ തോപ്പി ഹോ മേ മേലാ ജാവേ ഹർ കെ നാമ സംസർഗശനാഹേ നാന ഗുരുമുഖ നാമ ജപതഗത് പാഹേ മൻ കാമന തീർത്ഥ ദേശ ഉടേ ഗർഭ ഗുമാന മന്ത് ഹുട സോജ കരേ ദിന സർ രാത് മൻ കി മേലാ തന്തേ ജാത്

പ്രഭുദയാതെ കമലപികാശ പ്രഭ സുപ്രസന്ന ബസേ മനസോയ പ്രഭുദയാതെ മതോത്തമോയ സർവനിദാന പ്രഭദേരി മയാ പകശൂന ഗനുലയ ജിജിത് ലാഭോ ജിത് ലഗേ ഹരനാഥ നാനകിന് കശൂന ഹാഥ ശ്ലോക അഗം അഗാധ പാർബ്രഹ്മ സോയ ജോ ജോ കഹ സോ മുക്ത ഹോയ സുനമിത്ത നാനക ബിനവന്ത സാധ ജനാ കി അചർജ കഥ അഷ്ടപദി സാധക സംഗ മുഖു ജല ഹോത സാധ സംഗ മാല സഗലീ കോത് സാധക സംഗ മിട അഭിമാൻ സാധക സംഗ പ്രകടായ സുഗ്യാൻ സാധക സംഗ ബുദ്ധായ പ്രഭ നേരാ സാധ സംഗ സബോധന ബേരാ സാധക സംഗ പായ രാമ രതന സാധക സംഗ ഏകുപര ജതന സാധ കി മഹമ ഭരണേ കൗൻ പരാനി നാനക സാധ കി ശോഭ ബ്രഹ്മയ സമാനി സാധക സംഗ അഗോചര മിലായ സാധക സംഗ സദാ പ്രഫുലായ സാധക സംഗ ആവേ ബസ് പഞ്ച സാധ സംഗ അമൃത രസ പഞ്ച സാസംഗ ഹേ സബ്ഗീരേന സാധക സംഗ മനോഹര ബയാന സാധക സംഗ നഗതുഹുതാവേ സാസംഗ അസ്തത മന പാവേ സാധക സംഗ മായാതേ ബിൻ സാസംഗ നാനം പ്രഭ സുപ്രസന്ന സാസംഗ ദുഷ്മൻ സമേത സാധുക സംഗ മഹാപനീത സാസംഗ കിസ്യം നഹി ബൈര സാധക സംഗ ന ബിംഗ ബൈര

ജ്ഞാനാപയ ബ്രഹ്മജ്ഞാനി സദാസമദർശി ബ്രഹ്മജ്ഞാനികി ദുഷ്ടമൃതപർശി ബ്രഹ്മജ്ഞാനി ബന്ധന്തേ മുക്ത ബ്രഹ്മജ്ഞാനികി നിർമ്മണജുഗുത ബ്രഹ്മജ്ഞാനിക ഭോജനം ഗ്യാ അന്നാനു ബ്രഹ്മജ്ഞാനിക ബ്രഹ്മ ധ്യാനം.

ഭഗവാന് നിമക്ക് നിമക്ക് ഠാകുർ നമസ്കാര നാനകുവ പർസ സകല നിസതാര അഷ്ടപതി മിഥ്യാ നാഹി രസന പർസ മർമ പ്രീത നിരഞ്ജൻ ദർശ പാർത്ഥരൂപണ ഭേഖ നേത്ര സാധുകി ടഹല സംസംഹേത കർണ സുനെ ഗാഹുക നിന്ദ സപ്തേ ജാനെ ആപസുകോ മന്ദ ഗുരുപ്രസാദ ഭിഖ്യാപര ഹര മൻ കി ബാസന മന്ത്രേ ടര ഇന്ദ്രി ജത പഞ്ച് ദോഹത്തെ രഹത് നാനകൂട്ട മതേ കോ ഏസ അപർസ വൈഷ്ണോ സോ ജുപുര സുപുര സന്മിഷൻ കി മായാ തേ ഹേ ഭിന്ന കർമ്മ കർത്തോ ബനേ കർമ്മ തസ് വൈഷ്ണോ ക നിർമ്മൽ ധർമ്മ കാഹു ഫല കി ഇച്ഛാ നഹി ബാചയ കേവല ഭഗത് കീർത്തന സംഗ രാച്ച മന്ത്ര അന്തര സിമരണ ഗോപാല സബ് ഉപര ഹോവത് കൃപാല ദൃഢയവരെ നാമ ജപാവേ നാനകോ വൈഷ്ണോ പരമഗത് പാവേ ഭഗവതി ഭഗവന്ത് ഭഗത് കാ രംഗ് സകൽ ത്യാഗ ദുഷ്ട കാ സംഗ മന്ത്രേ ബിൻസ സകല പരമ കർ പൂജ സകൽ പാര ബ്രഹ്മ സാ സംഗ പാപ മല ഹോബൈ തസ് ഭഗവതി കീമത് ഉത്തമ ഹോബൈ ഭഗവന്ത് കി ടഹൽ കര നത നീത മന്ത്രൻ അർപ്പ വിഷന പ്രീത ഹർക്കെ ചരണ ഹൃദയ ബസാവ നാനക് ഏസ ഭഗവതി ഭഗവന്ത് കോ പാവൈ സോ പണ്ഡിത ജോ മൻ പ്രബുദ്ധ രാമ നാം ആത്മ ശുദ്ധ രാമ നാം സാരസ് പിബസ് പണ്ഡിത ഗൈ ഉപദേ ജഗ ജീവ ഹർ കി കഥ ഹൃദയ ബസാവ സോ പണ്ഡിത ഫിര ജോ ന ആവൈ ഭേദ പുരാണ സിമൃത ബുജ്ജേ മൂല സുഖമ ജാനേ അസ്ഥൂല ചോഹവർണ കോ ദേ ഉപദേശ നാനക് പണ്ഡിത കോ സദാ ആദേശ ബീജ മന്ത്ര സർബ കോ ജ്ഞാന ചോഹവർണ മേ ജപേ കൌ നാമ ജോ ജോ ജപേ തിസ് കീ ഗത ഹോഹേ സാ സംഗ പാവ ജന കോ ഏ കര കൃപാന്തര ഉരതാര പാസ പ്രേത മുക്ത പാത്ര കോ താര സർവരൂക അവഗത നാമ കല്യാണ രു മംഗള ഗുണ ഗാം കാഹു ജുഗത കിതേന പായ ധർമ്മ നാനക് തിസ് മിലായ ജസ് ലിഖിയാ തുർ കർമ്മ ജിസ്കേ മന പാർ ബ്രഹ്മ കാ നിവാസ തിസ്കാ നാമ സത് രാമദാസ ആത്മരാം തസ് നദ്രിയായ ദാദ സന്ദന പായ ധന പായ സദാ നികട നികട ഹർജാന സോദാസ ദർഗേ പ്രവാൻ അപനെ ദാസ കോ ആപ് കൃപാ കരായ തസ് ദാസ കോ സബ് സോജീ പരായ സകല സംഗാ തുമ ദാസ ഐസി ജുഗത നാനക രാമദാസ പ്രഭ കി ആഗ്യ ആത്മ ഹിതാവൈ ജീവൻ മുക്ത സോ കഹാവൈ തൈസർഗ തൈസൌ സോഗ സദാ അനന്ത നഹി വിയോഗ തൈസാ സ്വർണ തൈസി സുമാട്ടി തൈസ മൃത തൈസി ഭിഖാട്ടി തൈസാ മാൻ തൈസാ ബിമാൻ തൈസാ രംഗ തൈസാ രാജാൻ ജോ വർത്തായ സായി ജുഗത നാനകോ പുർക്കയ്യേ ജീവൻ മുക്ത പാർ ബ്രഹ്മ കെ സകലേ ഠാവു ജിത് ജിത് കർ രാഖ തൈസാ ദിൻ നാമാപേ കർണ കരാമൻ ജോ പ്രഭാവൈ സ്വൈഫന ഹോഗ പസരയാപ ആനന്ദ തരംഗ ലഖേന ജാഹേ പാർ ബ്രഹ്മ കെ രംഗ ജൈസി മാതദേ തൈസാ പ്രകാശ പാർ ബ്രഹ്മ കർത്ത അഭിനാശ സദാ സദാ സദാ ദയാല സിമർ സിമർ നാനക പയ നിഹാല ശ്ലോക ഉസ്തത് കരഹേ അനേക ജാനേ അന്തന പാരാ ബാര നാനക രചന പ്രഭരചി ബഹുവിധ അനക പ്രകാര അഷ്ടപതി കൈകോട്ട് ഹോയ പൂജാരി കൈകോട്ട് ആചാര വ്യവഹാരി കൈകോട്ട് ഭയേ തീർത്ഥവാസി കൈകോട്ട് ബാന പ്രമ ഉദാസി കൈകോട് ഭേദ കെ സ്രോതേ കൈകോട് തപീ സ്രോഹോത്തേ കൈകോട് ആത്മ ധ്യാന ധാരേ കൈകോട് കപകാ വിചാരേ കൈകോട് നപ്തൻ നാം ത്യാമേ നാനക് കർത്തേ കാന്തന പാവേ കൈകോട് ഭയാഭിമാനി കൈകോട് അന്ധഗ്യാനി കൈകോട് കൃപന കഠോര കൈകോട് അപേക ആത്മന കോർ കൈകോട് പർ ദർഭ കോ ഹിരേ കൈകോട് പാർ ദുഃഖന കരേ കൈകോട് മായാ ശ്രം മാഹേ കൈകോട് പ്രദേ പരമാഹേ ജിത് ജിത് ലാഭോ തിത് ലഗ്ന നാനക് കർത്തേ കീ ജാനേ കർത്താ രചന കൈകോട് സേത് ജതി ജോഗി കൈകോട് രാജേ രസ ഭോഗി കൈകോട് പങ്കി സർവപായേ കൈകോട് പാത്ര ബ്രഹർ ബജായേ കൈകോട് പവൻ പാണി ബ സന്തർ കൈകോട് ദേശ ഭൂമണ്ഡൽ കൈകോട് സസിയര സൂർ നഖേതർ കൈകോട് ദേവദാനം ഇന്ദ്ര സേര ശതർ സകൽ സമഗ്രി അപനായ സൂത്താരേ നാനക ജയ ജസ് ഭാവ തസ്താര കൈകോട് രാജസ്ഥാമ സാത്ത കൈകോട് വേദ പുരാണ സിമൃത ശാസ്ത കൈകോട് കിയ രത്ന സുമന്ത് കൈകോട് നാനാ പ്രകാർ ജന്ത് കൈകോട് കിയേ ചെര ജീവേ കൈകോട് ഗിരി മേർ സ്വർണ ധീവേ കൈകോട് ജഖ കനർ പിസാജ് കൈകോട് ഭൂത് പ്രേ സൂകർ മൃഗാജ് സപ്തേ നേരായ സബ് ഹു തേ ദൂർ നാനക അലപ്ത രഹയാ പ്രഭൂര കൈകോട് പാതാൽകെ വാസി കൈകോട് നർക്ക് സ്വർഗ നിവാസി കൈകോട് ജന്മേ മീ ജീവേ മരേ കൈകോട് ബോ ജൂനി ഫിരേ കൈകോട് ബൈഠതീ ഖായേ കൈകോട് കാലേ തക പാഹേ കൈകോട് കിയേ തർമന്ത് കൈകോട് മായാ മേ ചന്ത്
ਜੈ ਜੈ ਭਾਣਾ ਤੈਤ ਰਾਖੇ ਨਾਨਕ ਸਭ ਕਿਛ ਪ੍ਰਭ ਕਾ ਹਾਥੇ ਕਈ ਕੁੜ ਭਏ ਬੈਰਾਗੀ ਰਾਮ ਨਾਮ ਸੰਗ ਤਿਨ ਲਿਬ ਲਾਗੀ ਕਈ ਕੁੜ ਪ੍ਰਭ ਕੋ ਖੋਜ ਅੰਤੇ ਆਤਮੈ ਪਾਰ ਬ੍ਰਹਮ ਲਹੰਤੇ ਕਈ ਕੁੜ ਦਰਸ਼ਨ ਪ੍ਰਪਿਆਸ ਤਿਨਕੋ ਮਿਲਿਓ ਪ੍ਰਭ ਬਿਨਾਸ ਕਈ ਕੁੜ ਮੰਗੇ ਸਤਸੰਗ ਪਾਰ ਬ੍ਰਹਮ ਤਿਲ ਲਾਗਾ ਰੰਗ ਜਿਨ ਕੋ ਆਪ ਸੁਪ੍ਰਸੰਨ ਨਾਨਕ ਤੇਜਨ ਸਦਾ ਧਨ ਧਨ ਕਈ ਕੋਟ ਖਾਣੀ ਅਰਖੰਡ ਕਈ ਕੋਟ ਆਕਾਸ਼ ਬ੍ਰਹਿਮੰਡ ਕਈ ਕੋਟ ਹੋਏ ਅਵਤਾਰ ਕਈ ਜੁਗਤ ਕਿੰਨੋ ਵਿਸਤਾਰ ਕਈ ਬਾਰ ਪਸਰਿਓ ਪਾਸਾਰ ਸਦਾ ਸਦਾ ਇੱਕ ਏਕੰਕਾਰ ਕਈ ਕੋਟ ਕਿੰਨੇ ਬਾਭਾਂਤ ਪ੍ਰਭ ਤੇ ਬ੍ਰਹਮਾਏ ਸਮਾਤ ਤਕ ਅੰਤ ਨਾ ਜਾਣੇ ਕੋਈ ਆਪੇ ਆਪ ਨਾਨਕ ਪ੍ਰਭ ਸੋਏ ਕਈ ਕੋਟ ਪਾਰ ਬ੍ਰਹਮ ਕੇ ਦਾਸ ਤਿੰਨ ਹੋਵਤਾ ਤਮ ਪ੍ਰਕਾਸ਼ ਕਈ ਕੋਟ ਤੱਤ ਕੇ ਬੇਤੇ ਸਦਾ ਨਿਹਾਰੇ ਕੋ ਰੇਤਰੇ ਕਈ ਕੋਟ ਨਾਮ ਰਸ ਪੀਵੇ ਅਮਰ ਭਏ ਸਭ ਸਾਧੀ ਜੀਵੇ ਕਈ ਕੋਟ ਨਾਮ ਗੁਣ ਗਾਵੇ ਆਤਮਰਾ ਸੁਖ ਸਹਿ ਸਮਾਵੇ ਆਪਣੇ ਜਨ ਕੋ ਸਾ ਸਾ ਸੰਹਾਰੇ ਨਾਨਕ ਹੋਏ ਪਰਮੇਸ਼ਵਰ ਕੇ ਪਿਆਰੇ ਸਲੋਕ ਕਰਨ ਕਾਰਨ ਪ੍ਰਭ ਏਕ ਹੈ ਦੂਸਰ ਨਾਹੀ ਕੋਏ ਨਾਨਕ ਤਿਸ ਬਲਿਹਾਰਣੈ ਜਲ ਥਲ ਮਹੀ ਅਲਸੋਏ ਅਸ਼ਟਪਦੀ ਕਰਨ ਕਰਾਵਨ ਕਰਨੈ ਜੋਗ ਜੋਤਿਸ ਭਾਵੇ ਸੋਈ ਹੋ ਕਿਨ ਮੈਂ ਥਾਪ ਥਾਪਨ ਹਾਰਾ ਅੰਤ ਨਹੀਂ ਕਿਛ ਪਾਰਾ ਵਾਰਾ ਹੁਕਮੇ ਧਾਰਾ ਧਰ ਰਹਾਵੇ ਹੁਕਮੇ ਉਪਜੇ ਹੁਕਮ ਸਮਾਵੇ ਹੁਕਮੇ ਊਚ ਨੀਚ ਵਿਵਹਾਰ ਹੁਕਮੇ ਅਨਕ ਰੰਗ ਪ੍ਰਕਾਰ ਕਰ ਕਰ ਦੇਖੇ ਆਪਣੀ ਵਡਿਆਈ ਨਾਨਕ ਸਮੈ ਰਿਹਾ ਸਮਾਈ ਪ੍ਰਭਾਵਾ ਹੈ ਮਾਨੁਗਤ ਪਾਵੇ ਪ੍ਰਭਾਵਿਤ ਪਾਥਰ ਤਰਾਵੇ ਪ੍ਰਭਾਵਿਨ ਸਾਸ ਤੇ ਰਾਖੇ ਪ੍ਰਭਾਵਿਤ ਹਰ ਗੁਣ ਪੱਖ ਹੈ ਪ੍ਰਭਾਵਿਤਾ ਪਤਤ ਧਾਰੇ ਆਪ ਕਰੇ ਆਪਨ ਵਿਚਾਰੈ ਦੁਹਾਂ ਸਰਿਆ ਕਾਪ ਸੁਆਮੀ ਖੇਲੈ ਬਿਕਸੇ ਅੰਤਰ ਜਾਮੀ ਜੋ ਭਾਵੇ ਸੁਕਾਰ ਖਰਾਵੇ ਨਾਨਕ ਦ੍ਰਿਸ਼ਟੀ ਅਵਰਨ ਆਵੇ ਕਹੋ ਮਾਨੁਖ ਤੇ ਕਿਆ ਹੋਏ ਆਵੇ ਜੋਤਿਸ ਭਾਵੇ ਸੋਈ ਕਰਾਵੇ ਇਸਕੇ ਹਾਥ ਹੋਏ ਤਾਂ ਸਭ ਕੁਛ ਲੇ ਜੋਤਿਸ ਭਾਵੇ ਸੋਈ ਕਰੇ ਅਨਜਾਨ ਵਿਖਿਆ ਮੈਂ ਰਚੇ ਜੇ ਜਾਨ ਤੇ ਆਪਣੇ ਆ ਬਚੈ ਭਰਮੇ ਭੁੱਲਾ ਦੈ ਦਸਤਾਵੇ ਨਿਮਖ ਮਾਹੇ ਚਾਰ ਕੁੰਡ ਫਿਰ ਆਵੇ ਕਰ ਕਿਰਪਾ ਸਪਨੀ ਭਗਤ ਦੇ ਨਾਨਕ ਤੇ ਜਨਾ ਮਿਲੈ ਖਿਨਮੈ ਨੀਚ ਗੀਟ ਕਉ ਰਾਜ ਪਾਰ ਬ੍ਰਹਮ ਗਰੀਬ ਨਿਵਾ ਜਾ ਕਾ ਦੁਸ਼ ਕਸ਼ੂ ਨਾ ਆਵੈ ਤਿਸ ਤਤਕਾਲ ਦੈ ਦੁਸ ਪ੍ਰਗਟਾਵੈ ਜਾਕੂ ਆਪਣੀ ਕਰੈ ਬਖਸੀਸ ਤਾਕਾ ਲੇਖਾ ਨਾ ਗਰੈ ਜਗਦੀਸ਼ ਜੀਓ ਪਿੰਡ ਸਭ ਦਿਸਕੀ ਰਾਸ ਘਟ ਘਟ ਪੂਰਨ ਬ੍ਰਹਮ ਪ੍ਰਗਾਸ ਆਪਣੀ ਬਣਤਾ ਬਨਾਈ ਨਾਨਕ ਜੀਵੈ ਦੇਖ ਬਡਾਈ ਸਕਾ ਬਾਲ ਨਾਈ ਸਹਾਥ ਕਰਨ ਕਰਾਮਨ ਸਰਬ ਕੋ ਨਾਥ ਆਗਿਆਕਾਰੀ ਬਪਰਾ ਜੀਓ ਜੋਤ ਸੁਭਾਵੈ ਸੋਈ ਫੁੰਥੀਓ ਕਬਹੂ ਊਚ ਨੀਚ ਮਹਿ ਬਸੈ ਕਬੂ ਸੋਗ ਹਰ ਖਰੰਗ ਸਭ ਕਬੂ ਨਿੰਦ ਚਿੰਦ ਵਿਵਹਾਰ ਕਬੂ ਊਬ ਆਕਾਸ਼ ਪਿਆਲ ਕਬੂ ਬੇਤਾ ਬ੍ਰਹਮ ਵਿਚਾਰ ਨਾਨਕਾ ਮਿਲਾਵਣ ਹਾਲ ਕਬੂ ਨਿਰਤ ਕਰੈ ਬਾਤ ਕਬੂ ਸੋਏ ਰਹੇ ਦਿਨ ਰਾਤ ਕਬੂ ਮਹਾਂਕ੍ਰੋਧ ਵਿਕਰਾਲ ਕਬੂ ਸਰਬ ਕੀ ਉਤਰਵਾਲ ਕਬੂ ਹੋਏ ਬਹੇ ਬੜ ਰਾਜਾ ਕਬੂ ਵਿਖਾਰੀ ਨਿਜ ਕਾ ਸਾਜਾ ਕਬੂ ਆਪ ਕੀਰਤਮੈ ਆਵੈ ਕਬੂ ਭਲਾ ਭਲਾ ਕਹਾਵੈ ਜੋ ਪ੍ਰਭ ਰਾਖੈ ਤੂੰ ਵਿਚ ਤਿਵਹੀ ਰਹੇ ਗੁਰਪ੍ਰਸਾਦ ਨਾਨਕ ਸਚ ਕਹੈ ਕਬੂ ਹੋਏ ਪੰਡਿਤ ਕਰੇ ਬਖਿਆਨ ਕਬੂ ਮੋਨ ਧਾਰੇ ਲਾਵੈ ਧਿਆਨ ਕਬੂ ਤੜ ਤੀਰਥ ਇਸ਼ਨਾਨ ਕਬੂ ਸਿਸਾਧ ਕਮੁ ਗਿਆਨ ਕਬੂ ਕੀਟ ਹਸਤ ਪਤੰਗ ਹੋਏ ਜੀਆ ਅਨਕ ਜੋਨ ਭਰਮੈ ਭਰਮੀਆ ਨਾਨਾ ਰੂਪ ਜੋ ਸਵਾਂਗੀ ਦਿਖਾਵੈ ਜੋ ਪ੍ਰਭਾਵਿਤ ਮਿਨਾ ਚਾਵੈ ਜੋਤ ਸੁਭਾਵੈ ਸੋਈ ਹੋਏ ਨਾਨਕ ਦੂਜਾ ਅਵਰਨਾ ਕੋਏ ਕਬਹੂ ਸਾ ਸੰਗਤ ਪਾਵੇ ਉਸ ਸਥਾਨ ਤੇ ਬਹੁਰ ਨ ਆਵੈ ਅੰਤਰ ਹੋਏ ਗਿਆਨ ਪ੍ਰਗਾਸ ਉਸ ਸਥਾਨ ਕਾ ਨਹੀਂ ਬਿਨਾਸ ਮੰਦਨ ਨਾਮ ਰਥੇ ਇਕਰੰਗ ਸਦਾ ਬਸੇ ਪਾਰ ਬ੍ਰਹਮ ਕੈ ਸੰਗ ਜਿਉਂ ਜਲ ਮੈਂ ਜਲ ਆਏ ਖਟਾਨਾ ਤਿਉਂ ਜੋਤੀ ਸੰਗ ਜੋ ਸਮਾਨਾ

ബേന്തി അപനീ ഭഗതിലായ അഷ്ടപതി ജാചകജാചാചർവദാനുകർക്കൃപാദേവോ ഹരണാം സാജനാംഗി ഭാഗോ തൂർപാലബ്രഹ്മരി സർദാപൂര സദാ സദാ പ്രഭുഗേ ഗുണഗാമോ സാ പ്രഭുത്വമേതയാമോ ചരൺകമലസിംഹ ലാഗേ പ്രീത ഭഗത്കരോ പ്രഭുഗീ രതനീതേ കൂടെ കുവാധാര നാനക മംഗേ നാം പ്രസാർ പ്രഭുഗീ ദൃഷ്ടമാ സുഖയാരസ പാവാ ബിർലാ കുവേ ജന ചാഖ്യാസേ ജാന്തൃപതാനെ പൂർണ്ണപുരുഖ നൈ ഡോലാനെ സോ ഭാര പരേ പ്രേമരസ രംഗ ജയ ചാവോ സാധക സംഗ പരേ ശരണാം സബ ത്യാഗന്തർഭൃഗാ സന്ദലാഗ ബഡ്ഭാഗീ ജപയാ പ്രഭു സോയേ നാനക നാം രത്തെ സുഖേ സേവകി ബംസാപൂരി ഭൈ സദ്ഗുരുതേ നിർമ്മല മാത്ത ലൈ ജാനകോ പ്രഭു ഹോയോ ദയാൽ സേവകിന്നോ സദാ നിഹാൽ ബന്ധന കാഠ മുഖ ജന ഭയാ ജനം മരണ ദൂഖ ഭ്രമ ഗയാ ഇഷ്പുണ്യ സർദാ സൂരി രവരയാ സത്സംഗ ജൂരി സഗാ സാതലിയാ മിലായ നാനക ഭഗതി നാമ സമായ സോഗോ ബിസരാ ജയ ജയ കാല ന പാനേ